ஹே ஹாய் ஹலோ குட் குட் குட் குட் மார்னிங் மை டியர் அண்ட் டியரஸ் பியூட்டிஃபுல் லிஸ்னஸ். இது மை ரேடியோ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ കൃത്യം 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർഷയും മിറയും ഇവിടെ പ്രസൻ്റ് ആണ് കേട്ടോ. യെസ്. അപ്പോൾ ഞാൻ ഇന്നൊരു കാര്യം ചോദിക്കട്ടെ, എന്നോട് തന്നെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാടൊന്നുമല്ല, ഒന്നോ രണ്ടോ അത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ അവരോടാണെങ്കിൽ പോലും നമുക്കൊരു കാര്യം ഫീലായെങ്കിൽ, നമുക്കത് ഹേർട്ടായെങ്കിൽ, അവർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റോ അവരുടെ ഒരു ആക്ഷനോ നമുക്ക് ഹേർട്ടായെങ്കിൽ

തുറന്നു പറയാനായിട്ട് മടിയുള്ളവരാണ്. ചിലവരുടെയൊക്കെ നേച്ചറായിരിക്കാം ചെറുപ്പം തൊട്ടേ ഞാൻ അങ്ങനെ തുറന്ന് പറയാത്ത ഒരാളാണ്, എനിക്കങ്ങനെ ഒരു തോന്നലില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാത്ത ആളാണെങ്കിൽ ഫൈൻ. അല്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് തുറന്ന് പറയാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈവൻ എൻ്റെ ഉത്തരവും ഞാൻ പറയാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

0: അങ്ങനെ അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും കഥകളും വിശേഷങ്ങളും ഒക്കെ കേട്ടു ആസ്വദിച്ചും തിരിച്ചുവരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം വാർഷികം വേറെയാണ് നിങ്ങളോടൊപ്പം കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. യെസ്, അപ്പം ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ഫീലിങ്സ്, നമുക്കൊരു കാര്യം വിഷമമായെങ്കിൽ അത് തുറന്ന് പറയാത്തത്? ഡെഫിനറ്റ്ലി എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഫീലിങ്സിന് അത്ര ഇമ്പോർട്ടൻസ് തരുമോ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ എന്നെ ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ആർഗ്യുമെൻറ്റിലോട്ട് അത് പോവോ, അല്ലെങ്കിൽ ഞാൻ അവരെ ബ്ലെയിം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ട് അതൊരു ഹേർട്ട് അല്ലെങ്കിൽ ഒരു ഫീലിങ്ങിലോട്ടോ അതൊരു സങ്കടത്തിലോട്ടൊക്കെ പോവോ? ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളായിരിക്കും കേട്ടോ മനസ്സിൽ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ ഒരു ലോ ഫീലിംഗ് കാരണം ഷെയർ ചെയ്യാത്ത ആൾക്കാരാണോ? എന്തായാലും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയും കേട്ടോ സൈക്കോളജിയിൽ. നീ അത് ചെയ്തത് വളരെ മോശമായിപ്പോയി എന്ന് പറയുന്നതിനേക്കാൾ നീ പറഞ്ഞപ്പോൾ എനിക്കിത് ഹേർട്ടായി, ഇറ്റ്സ് ഓക്കെ, ബട്ട് എനിക്കത് വിഷമമായിട്ടോ എന്ന് പറയുമ്പോൾ അവരെ ബ്ലെയിം ചെയ്യുന്നതായിട്ട് തോന്നത്തുമില്ല, അവർക്ക് ആർഗ്യുമെൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി കുറയുകയും ചെയ്യും. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യന്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. ഏത് മൗസിനെയാണ് പൂച്ച പിടിക്കാത്തത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, ഏത് മൗസിനെയാണ് പൂച്ച പിടിക്കാത്തത് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. സോ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ്. അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM, 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റൗളി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമുക്കിന്നൊരു ബർത്ത്ഡേ വിഷു വന്നിട്ടുണ്ട്. ശരത്താണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശരത്തിൻ്റെ വൈഫായിട്ടുള്ള സാറയുടെ ബർത്ത്ഡേ ആണ്. സോ സാറാ വിഷു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് നിങ്ങളുടെ ലൈഫ് അടിപൊളിയാവട്ടെ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് ആശംസിക്കുകയാണ്. നമ്മുടെ മൈ റേഡിയോ 90 FM-ലെ എൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെ വകയും വിഷു വെരി വെരി വെരി അടിപൊളി ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. സോ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മുടെയൊക്കെ വീട്ടിൽ സ്ഥിരം പറയുന്നൊരു കാര്യമാണ് കറണ്ട് പോയോ. വീട്ടിലെല്ലാവരും ഒരുമിച്ച് പറയും യെസ് ഇൻവെർട്ടർ ഉണ്ടല്ലോ. പക്ഷേ ഇൻവെർട്ടർ ഉണ്ടെന്ന് മാത്രം പോരാ, അതിൻ്റെ ബാറ്ററി ഹെൽത്തി ആയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ കറണ്ട് പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ ഇൻവെർട്ടറിനെ നോക്കും, ഇൻവെർട്ടർ നിങ്ങളെയും നോക്കും. ഇപ്പോഴത്തെ കാലത്ത് വീട്ടിലും ഓഫീസിലും ഒക്കെ ഇൻവെർട്ടർ ഒരു ലക്ഷറി ഒന്നുമല്ല, പലപ്പോഴും ഒരു നെസസിറ്റി തന്നെയാണ്. പ്രത്യേകിച്ച് പവർ ഇൻട്രപ്ഷൻ ഉണ്ടാകുമ്പോൾ ലൈറ്റ്സ്, ഫാൻ, വൈഫൈ, എസെൻഷ്യൽ അപ്ലയൻസസ് ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ ഇൻവെർട്ടർ വലിയ സഹായകമാണ് കേട്ടോ. പക്ഷേ ഇൻവെർട്ടർ വാങ്ങിയിട്ട് മറന്നു പോകാതെ അതിൻ്റെ ബാറ്ററിക്കും കുറച്ച് അറ്റൻഷൻ കൊടുക്കാം. അപ്പോൾ ബാറ്ററി മെയിൻ്റനൻസിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് സംസാരിക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചുവരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം വാർഷിമീറിയാണ് നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് മോർണിംഗ് ബല്ലാടിച്ചു കൊണ്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. നമ്മുടെ മൊബൈൽ ബാറ്ററി 20% ആയാൽ തന്നെ നമ്മൾ ഉടനെ ചാർജർ അന്വേഷിക്കട്ടോ. പക്ഷേ വീട്ടിലെ ഇൻവെർട്ടർ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ പലപ്പോഴും ചെക്ക് ചെയ്യാറില്ല. ബാറ്ററി മെയിൻ്റനൻസ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ലെഡ് ആസിഡ് അല്ലെങ്കിൽ ട്യൂബുലാർ ബാറ്ററി ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ ആണെങ്കിൽ മാനുഫാക്ചറർ നിർദ്ദേശിക്കുന്ന മെയിൻ്റനൻസ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ബാറ്ററിയുടെ വെള്ളം ആവശ്യമുള്ള ടൈപ്പ് ആണെങ്കിൽ എന്ത് വെള്ളം വേണമെങ്കിലും ഒഴിക്കരുത്. മാനുഫാക്ചറർ നിർദ്ദേശിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെയാണോ വേണ്ടത് എന്ന് മാനുവൽ നോക്കി ഉറപ്പാക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ബാറ്ററി ടെർമിനലുകളും വയറിങ്ങിലും കൊറോഷൻ ഇല്ലെങ്കിൽ ലൂസ് കണക്ഷൻ ഉണ്ടോ എന്നും ഇടയ്ക്കൊക്കെ പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം ഇൻവെർട്ടറിൻ്റെ പെർഫോമൻസ് മാത്രമല്ല ബാറ്ററിയുടെ ലൈഫിനും മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: കാന്ത കണ്ണണകി, ഉനക്ക് നാ മിനിസ്ട്രിയിലെ ഇടം പാക്കുറേ. ദ ബാക്ക് ലെ പുഷ്. റൈറ്റ് ലെ പുഷ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂട. ഒരു ഇൻവെർട്ടർ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്തായിരിക്കും? പ്രൈസ് എത്രയാണ്. പക്ഷെ പ്രൈസ് മാത്രം നോക്കി ഇൻവെർട്ടർ തിരഞ്ഞെടുക്കുന്നത് ശരിയായിട്ടുള്ള അപ്രോച്ച് അല്ല കേട്ടോ. നമ്മുടെ വീട്ടിലെ പവർ റിക്വയർമെന്റ്, ഉപയോഗിക്കുന്ന അപ്ലയൻസസ്, ബാക്കപ്പ് എത്ര സമയം വേണം, ബാറ്ററി കപ്പാസിറ്റി എത്ര വേണം, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഇൻവെർട്ടർ സിസ്റ്റം തിരഞ്ഞെടുക്കേണ്ടത്. ഫാൻ, ലൈറ്റ്, വൈഫൈ റൂട്ടർ, ഇത്രയും മാത്രം ബാക്കപ്പ് വേണമോ അതോ കൂടുതൽ അപ്ലയൻസസ് കൂടി പ്രവർത്തിക്കണം, അതനുസരിച്ച് കപ്പാസിറ്റി മാറും കേട്ടോ. അതിനാൽ ഇൻവെർട്ടർ വാങ്ങുമ്പോൾ ചീപ്പസ്റ്റ് വൺ ഏതാ എന്നതിന് പകരം എൻ്റെ വീട്ടിലെ റിക്വയർമെന്റിന് ഏറ്റവും സ്യൂട്ടബിൾ ആയ സിസ്റ്റം ഏതാ എന്ന് ചോദിക്കാം. കാരണം ശരിയായിട്ടുള്ള കപ്പാസിറ്റി തിരഞ്ഞെടുക്കുന്നതും നല്ല മെയിൻ്റനൻസിൻ്റെ ഭാഗം തന്നെയാണ്. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യമേറിയാണ് നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത് കേട്ടോ. നമ്മൾ വീട്ടിൽ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യും, എ സി സർവീസ് ചെയ്യും, ബൈക്ക് സർവീസ് ചെയ്യും, പക്ഷേ ഇൻവെർട്ടർ ബാറ്ററിയുടെ കാര്യം എന്താണ്? അത് അവിടെ ഉണ്ടല്ലോ, അത് വർക്ക് ചെയ്താൽ മതി. ആക്ച്വലി ബാറ്ററിക്കും പീരിയോഡിക് അറ്റൻഷൻ വേണം കേട്ടോ. ബാറ്ററി ടെർമിനൽസ് ക്ലീൻ ആണോ, കണക്ഷൻ സെക്യൂർ ആണോ, ലീക്കേജ് അല്ലെങ്കിൽ അൺയൂഷ്വൽ സ്വെല്ലിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ബാറ്ററിയിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ശ്രദ്ധയിൽപ്പെട്ടാൽ സ്വയം എക്സ്പീരിമെന്റ് ചെയ്യാതെ ടെക്നീഷ്യൻ അല്ലെങ്കിൽ മാനുഫാക്ചറർ സർവീസ് സപ്പോർട്ടിനെ സമീപിക്കുന്നത് നല്ലതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബാറ്ററിയുടെ മാനുവലിൽ പറയുന്ന മെയിൻ്റനൻസ് ഷെഡ്യൂൾ ഫോളോ ചെയ്യുക എന്നതാണ്. ചെറിയ ശ്രദ്ധയാണ് വലിയ ബാക്കപ്പ്. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

അങ്ങനെ അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും കഥകളും വിശേഷങ്ങളും ഒക്കെ കേട്ടും ആസ്വദിച്ചും തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. പവർ കട്ട് വരുമ്പോഴാണ് നമ്മുടെ ഇൻവെർട്ടറിന്റെ റിയൽ എക്സാം. കറണ്ട് ഉള്ളപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, പക്ഷെ കറണ്ട് പോയി, ഫാൻ കറങ്ങുന്നില്ല, ലൈറ്റ് തെളിയുന്നില്ല, അപ്പോഴാണ് നമ്മൾ ഇൻവെർട്ടറിനെ കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ അതിന് മുൻപേ ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ബാറ്ററി കണ്ടീഷൻ, ഇൻവെർട്ടർ കപ്പാസിറ്റി, വയറിംഗ് കണക്ഷൻസ്, ഓവർലോഡ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ശരിയായിരിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഒരുപാട് അപ്ലയൻസസ് ഒരുമിച്ച് കണക്ട് ചെയ്താൽ ഇൻവെർട്ടറിന് ആവശ്യമായ ലോഡ് കൂടാം. അതിനാൽ ഇൻവെർട്ടറിനെ ഒരു എമർജൻസി ബാക്കപ്പ് സിസ്റ്റമായി കാണുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റിയും ലിമിറ്റേഷൻസും നമ്മൾ മനസ്സിലാക്കണം. കറണ്ട് പോയാൽ ടെൻഷൻ പോകാൻ ഇൻവെർട്ടർ റെഡി ആയിരിക്കണം കേട്ടോ. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കേട്ടുകൂടാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ റിമൈൻഡർ നോക്കാട്ടോ. ഇൻവെർട്ടർ വാങ്ങി വീട്ടിൽ വെച്ചാൽ മെയിൻ്റനൻസിൻ്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല. റൈറ്റ് കപ്പാസിറ്റി, പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ, റെഗുലർ ചെക്കിംഗ്, ബാറ്ററി മെയിൻ്റനൻസ്, ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇൻവെർട്ടറിൻ്റെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ നിലനിർത്താൻ സഹായിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ബാറ്ററിയിൽ വെള്ളം ചേർക്കുന്നതോ വയറിങ്ങിൽ ഇടപെടുന്നതോ പോലുള്ള കാര്യങ്ങൾ ബാറ്ററി ടൈപ്പിനും മാനുഫാക്ചർ ഇൻസ്ട്രക്ടറിനും അനുസരിച്ചായിരിക്കണം കേട്ടോ. നമ്മൾ വീട്ടിലെ ഓരോ സാധനത്തിനും കെയർ കൊടുക്കുന്നത് പോലെ ഇൻവെർട്ടറിനും കുറച്ച് കെയർ കൊടുക്കാം. അങ്ങനെ കറണ്ട് പോയാൽ നമ്മൾ പറയുന്നു, അയ്യോ കറണ്ട് പോയി എന്നല്ല, നോ പ്രോബ്ലം, ഇൻവെർട്ടർ ഉണ്ടല്ലോ. എന്തായാലും കുറച്ച് പാട്ടുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy 4, General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

അങ്ങനെ അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷിമേറിയാണ് നിങ്ങളോട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിന്റെ കാര്യം ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. നമ്മുടെ എസ് എം എസ് ക്വസ്റ്റിന് കുറച്ച് പേരും കൂടെ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്. അപ്പൊ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ്സായി പോയവർക്കും ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ എസ് എം എസ് ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. ഏത് മൗസിനെയാണ് പൂച്ച പിടിക്കാത്തത് എന്ന് പറയുന്നത്? ഐ റിപ്പീറ്റ്, ഏത് മൗസിനെയാണ് പൂച്ച പിടിക്കാത്തത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, ഈ ഒരു കുസൃതി ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇതുമായി റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മീറിയായിരുന്നു നിങ്ങളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ പ്രസന്റ് ആയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മുടെ പീഡിക ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഞാൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. പോകുന്നതിന് മുൻപ് ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ഒരു ഫീലിംഗ്, നമുക്കൊരു കാര്യം വിഷമമായെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാതെ നമ്മൾ ആ വിഷമമായ ആളോട് അത് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി, ആ ഒരു ധൈര്യം നമ്മൾ കാണിക്കണം. പക്ഷേ അവരെ ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ആർഗ്യുമെൻറ്റ് ചെയ്ത് തോൽപ്പിക്കാനോ അല്ല, വളരെ മൈൽഡായിട്ട് ആർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സ്കിൽ ഉപയോഗിച്ച് നിങ്ങളത് പറഞ്ഞ് എനിക്ക് ചെറുതായിട്ട് വിഷമമായിട്ടോ, എന്നാലും കുഴപ്പമില്ല, സങ്കടമായി, അല്ലാതെ അതുമേ കയറി പിടിച്ച് വലിയൊരു ഫൈറ്റിലോട്ട് എത്തണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സാധാരണയായിട്ട് പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ ബന്ധങ്ങൾ തകർന്നു പോകുന്നത് വലിയ വലിയ ആർഗ്യുമെൻറ്റ്സ് കൊണ്ടായിരിക്കില്ല, നമ്മളുടെ ഫീലിങ്സ് പറയാതെ പോകുന്നത് കൊണ്ടായിരിക്കും. എന്തായാലും ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവരിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷയും മിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടാറ്റ ബൈ ബൈ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: തട്ടുപുടി തെക്കൻ കാറ്റിൽ തച്ചി തച്ചി തടുപുടി.

0: చక చకచా తొట్టు తట్టి వచ్చా తడివుడి తక్కంగా తచ్చి తచ్చి తడివుడి నూనె చచ్చిది కమ్మదికా.
1: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: ട്യൂഷൻ ക്ലാസ്സുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
3: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
3: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
4: പേജ് ലേണിംഗ് Prime Academy for General Education.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. My Radio 90 FM.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ. കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ ാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
2: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
0: 15 പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
2: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 to 12 ക്ലാസ് വരെ ട്യൂഷൻ,
0: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
2: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, Prime Academy for General Education.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗ്.

0: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
1: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
2: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ. My name.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
2: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷേ ധീരജ ചാരകി ഇതവിടെത്തിയിട്ടുണ്ട്. കൃത്യ കൃത്യ സമയത്ത് തന്നെ.
1: നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളിന്ന് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ തന്നെ തേടി എത്തുന്നു പറയാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നുണ്ടാകും. പക്ഷെ ഒരു കാര്യം നമുക്ക് നോക്കാം, ഇന്നൊരു കുട്ടിക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് കരുതുക. എന്നാൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാതെ കുറച്ച് കഴിഞ്ഞ് പഠിക്കാം, നാളെ നോക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കാറുണ്ടല്ലേ. പലവർക്കിത് പറയുമ്പോൾ റിലേറ്റബിൾ ആയിരിക്കുള്ളൂ, ഇൻക്ലൂഡിങ് മീ. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും തോന്നില്ല, പക്ഷേ പരീക്ഷ അടുത്തെത്തുമ്പോഴായിരിക്കും ആ ഒരു അവസ്ഥ. എന്തായിരിക്കും അല്ലേ, പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളായിരിക്കും ബാക്കി ഉണ്ടാകുക. ടെൻഷന്, ഓട്ടം, ഉറക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, എല്ലാം കൂടി വരും. അപ്പോൾ ആ ടെൻഷൻ പരീക്ഷയുടെ ദിവസം പെട്ടെന്നുണ്ടായതാണോ? അല്ല, അതിൻ്റെ ചെറിയ തുടക്കം ഉണ്ടായത് ഇന്നലെ തന്നെയാണല്ലേ, നമ്മളെടുത്ത ആ തീരുമാനത്തിൽ നിന്ന്. പക്ഷെ ഇതിന് ഒരു മറുവശം കൂടിയുണ്ട്. അതായത് നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ നാളെയാകട്ടെ നാളെയാകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. പക്ഷേ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ ചെയ്യാനായിട്ട് പല കാര്യങ്ങളും ചെയ്ത് തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെന്തായാലും റിസൾട്ട് കാണുമല്ലേ. ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു കുട്ടി അന്ന് നന്നെടുക്കുന്നത് അതാതെ പഠിക്കുന്നു, നമ്മളാകട്ടെ നാളെയാകട്ടെ എന്ന് പറഞ്ഞിട്ട് മാറ്റി മാറ്റി തട്ടി വെക്കുന്നു. അവസാനം ആർക്കായിരിക്കും കൂടുതൽ റിസൾട്ട് വരുമ്പോൾ മാർക്ക് ഉണ്ടാവുക? അപ്പോൾ ഏതൊരു കാര്യത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു പോസിറ്റീവ് വൈബ് ആണ് എന്നുണ്ടെങ്കിൽ, അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടാതിരിക്കില്ല. അതൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നല്ലേ പറയാം. അതിന് മുൻപായി നമ്മുടെ ഒരു യാത്രയിൽ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞു കൂട്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ഷാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Welcome back to our show. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ഷാനകിയാണ്.
4: ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ ദിവസം ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലെ നമ്മളെ പതിയെ മാറ്റിക്കൊണ്ടിരിക്കും അല്ലേ. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? രാവിലെ എഴുന്നേക്കുന്നു, പഠിക്കുന്നു, കളിക്കുന്നു, ഫോൺ നോക്കുന്നു, കൂട്ടുകാരോട് സംസാരിക്കുന്നു. അങ്ങനെ ദിവസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ഇതിലെ ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാകും, അതാണ് പിന്നീട് നമ്മുടെ ശീലങ്ങളായി മാറുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ചെയ്യാനായിട്ട് മടിയാണെന്ന് തോന്നുമ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യുക, പിന്നെ ചെയ്യാ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാറുണ്ടല്ലേ. ശരിക്കും ഒരു ദിവസം അങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല, രണ്ടാമത്തെ ദിവസം ചെയ്തു അതും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദിവസവും അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലോ, പിന്നെ അത് പതിയെ നമ്മുടെ ശീലായിട്ട് തന്നെ മാറും. പക്ഷെ ഒരു കാര്യമുണ്ട്, അതുപോലെ തന്നെ ഒരു കാര്യം സമയത്ത് ചെയ്യുന്നതും മറ്റൊരാളെ സഹായിക്കുന്നതും ദിവസം കുറച്ച് സമയം വായിക്കുന്നത്, നമ്മുടെ സാധനങ്ങൾ വൃത്തിയായി സൂക്ഷിച്ച് വയ്ക്കുന്നത്, ഇതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറല്ലേ. ശരിക്കും പറഞ്ഞാൽ അപ്പൊ നമ്മൾ മാറ്റുന്നത് എപ്പോഴും വലിയ സംഭവങ്ങളായിരിക്കണം എന്നില്ല, നമ്മൾ ദിവസവും ആവർത്തിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അല്ലേ പലപ്പോഴും നമ്മളെ ചെറുതായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യുന്ന ഒരു ചെറിയ കാര്യം അത് നാളെ നമ്മളിൽ തന്നെ ഒരു മാറ്റമായി കാണാം. നല്ലതാണെങ്കിൽ ആ മാറ്റം നല്ലതായിരിക്കും അല്ലേ. എന്താ ശരിയല്ലേ, ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്തായാലും നമ്മുടെ ഒരു യാത്രയിൽ കേൾക്കാൻ പോകും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങളും.
3: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ഷാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ചെയ്യുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM, 90 FM.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഷാടകിയാണ്. യെസ്, അങ്ങനത്തെ ആ ഒരു സമയമായിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യത്തിനുള്ള സമയം. സോ ഒട്ടും സമയം കളയാതെ എന്താണ് ആ ഒരു ചോദ്യം എന്ന് നോക്കാം അല്ലേ. നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യം, ഏത് മൗസിനെയാണ് പൂച്ച പിടിക്കാത്തത്? ഏത് മൗസിനെയാണ് പൂച്ച പിടിക്കാത്തത്? ഇതാണ് നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യം. വളരെ കുസൃതി ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072878709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങളും. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജ ശാരകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർച്ചേ ധീരജ ജാനകിയാണ്.
4: യെസ്, നമ്മൾ ഈ മലയാള സിനിമകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ, നടന്മാരെ കുറിച്ചും നടിമാരെ കുറിച്ചും പറയുമ്പോൾ, നമ്മളെ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ചില പേരുകളുണ്ടല്ലേ. അങ്ങനെ ഒരു പേര് തന്നെയാണ് ജയൻ. ജയൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷനിൽ പോലും ആ പേരറിയാത്ത ആരെങ്കിലും ഉണ്ടാകും. പഴയ സിനിമകൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് പോലും ജയൻ എന്ന പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകും. ഇതൊക്കെ പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ വന്ന സിനിമയാണ് കട്ടപ്പനയിലെ ഋതി ോഷൻ. ആ ഒരു സിനിമയില് ആ ഒരു കഥാപാത്രം നമ്മുടെ ജയൻ ഒരു പാട് അഡ്മയർ ചെയ്യുന്നുണ്ടല്ലേ. ജയനെ പോലെ ആകണം, ജയനെ പോലെ നെഞ്ചു വിരിച്ചു നടക്കണം, ജയനെ പോലെ ഒരു പേഴ്സണാലിറ്റി വേണം എന്നൊക്കെ ആ ഒരു കഥാപാത്രത്തിന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നമ്മൾക്ക് കാണാം. പക്ഷേ അത് സിനിമയിൽ മാത്രമുള്ള ഒരു കാര്യമാണോ? നമ്മുടെ ലൈഫിലും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാകുമല്ലേ. ചിലരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, അവരുടെ സ്റ്റൈൽ ഇഷ്ടപ്പെടും, അവരുടെ കോൺഫിഡൻസ് ഇഷ്ടപ്പെടും, അവരുടെ സംസാര രീതി ഇഷ്ടപ്പെടും. പതിയെ നമ്മൾ അവരെ റോൾ മോഡലായിട്ട് എടുക്കും. എനിക്ക് ആ വ്യക്തിയെ പോലെ ആകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും. ഒരാൾക്കൊരു നടനായിരിക്കാം റോൾ മോഡൽ, മറ്റൊരാൾക്കൊരു കായിക താരമായിരിക്കാം, വേറൊരാൾക്കൊരു അധ്യാപകനായിരിക്കാം. അങ്ങനെ ഓരോരുത്തരുടെ മനസ്സിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളുണ്ടാകുമല്ലേ. അപ്പൊ ചോദിക്കട്ടെ, നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്, എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തിയെ ഇത്ര ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം? ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമല്ലേ പറയാനായിട്ട്. യെസ്, എനിക്കും ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. അതിന് മുൻപായി നമ്മുടെ ഒരു യാത്രയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്.
3: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ദീരജ ജാനകിയാണ്.
1: ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ജയൻ എന്ന പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്തായിരിക്കും? ഒരു പക്ഷേ ആ ഒരു പ്രത്യേക ലുക്ക്, ആ ശരീരഭാഷ, പിന്നെ ആ സ്ക്രീനിലേക്ക് വന്നാൽ തന്നെ ശ്രദ്ധ പോകുന്ന ആ ഒരു പ്രസൻസ്. പക്ഷേ ഇതൊക്കെ കിട്ടുന്നതിന് മുൻപ് ജയൻ ആരായിരുന്നു എന്ന് നോക്കിയിട്ടുണ്ടോ? സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് അദ്ദേഹം ഇന്ത്യൻ നേവിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പിന്നീട് സിനിമയിൽ കണ്ട ആ ജയന്റെ ജീവിതം തുടങ്ങുന്നത് സിനിമയുടെ സെറ്റിൽ നിന്നല്ല, ഒരു സാധാരണ ജീവിതം, ഒരു ജോലി, അതിനിടയിൽ അഭിനയത്തോടുള്ള താല്പര്യം, അവിടെ നിന്നാണ് പതിയെ സിനിമയിലേക്കുള്ള വഴി തുറക്കുന്നത്. ഇവിടെ ഒരു കാര്യം പറയാ, നമ്മളിൽ പലർക്കും ഇങ്ങനെ ഒരു കഥയുണ്ടാകില്ലേ, ഒരു ജോലി ചെയ്യുന്നുണ്ടാകും, പഠിക്കുന്നുണ്ടാകും, പക്ഷെ അതിനിടയിൽ മനസ്സിൽ മറ്റൊരു ഇഷ്ടം ഉണ്ടാകും, ഇതൊന്ന് ട്രൈ ചെയ്താലോ എന്നൊരു തോന്നല്. നമ്മുടെ ജയന്റെ കാര്യത്തിലും അഭിനയത്തോടുള്ള ആ താല്പര്യം പിന്നീട് അദ്ദേഹത്തെ സിനിമയിലേക്ക് എത്തിച്ചു അല്ലേ. അവിടെ എത്തിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരു വലിയ താരമായി മാറിയതൊന്നുമല്ല, ചെറിയ വേഷങ്ങളിൽ നിന്ന് തുടങ്ങി പതിയെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നടനായി വളർന്നു. 1970s രണ്ടാം പകുതിയോടെ ജയന്റെ സിനിമാ ജീവിതം കൂടുതൽ ശ്രദ്ധ നേടി തുടങ്ങി. പിന്നീട് വളരെ ചുരുങ്ങിയ ഒരു കാലയളവിൽ തന്നെ 100s സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇത്രയും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഒരാൾക്ക് ഇത്രയധികം സിനിമകളിലേക്ക് എത്താൻ കഴിയണമെങ്കിൽ സ്ക്രീനിൽ അയാൾ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് എത്രത്തോളം ആയിരിക്കണം അല്ലേ. അതിനെ കുറിച്ചാണ് ഇനി പറയാനായിട്ടുള്ളത്, അതായത് ഓരോരോ സിനിമകളെ കുറിച്ച്. ഏതായാലും മധുര മുൻപായി ഈ ഒരു യാത്രയിൽ നമുക്ക് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങളും.
0: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90.FM കേട്ടറിഞ്ഞ് ഗുഡ് ഗുഡ് ആൻഡ് ലഞ്ച് ബ്രേക്കിൽ അർഷേ ദീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
2: ചന്ദനരേണു അണിഞ്ഞൊരു പൂവിരളഞ്ജനമെഴുതി മിഴിഞ്ഞൊരു മധുരിമയ

0: ഹായ്, ഇത് ഡോക്ടർ അപർണ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കണ്ണൂർ ഡെന്റൽ കോളേജ്. മഴക്കാലത്താണ് കൂടുതലും ഈ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസും ഉണ്ടാവുന്നത്. ഭക്ഷണം കൂടുതൽ കഴിക്കുകയും വെള്ളം കുറവ് കുടിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പൊ ഈ പല്ലിന്റെ മുകളില് കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചിരിക്കുകയും എന്നാൽ വെള്ളം അപ്പൊ ആവശ്യത്തിന് കുടിക്കാത്തത് കൊണ്ട് തന്നെ അത് ഉള്ളിലേക്ക് വാഷ് ഓഫ് ചെയ്യാനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ പല്ലുകൾ കേടാവും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു കാലഘട്ടത്തില്. പിന്നെ മഴക്കാലത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ മടി എന്ന് പറയുന്നതാണ്. രണ്ടു നേരം എഴുന്നേറ്റ് പല്ല് തേക്കുക, അതുപോലെ തന്നെ നാക്ക് വൃത്തിയാക്കുക. 80% ബാക്ടീരിയ നാക്കിന്റെ മുകളിലാണ് ഉള്ളത്. അപ്പൊ നാക്ക് വൃത്തിയാക്കുക, അതുപോലെ വെള്ളം ആവശ്യത്തിന് ഞാൻ പറഞ്ഞതുപോലെ കുടിക്കുക, ഭക്ഷണം ക്രമീകരിക്കുക, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ ഒരു നേരമെങ്കിലും ഈ ഫ്ലോസ്, ഡെന്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കിട്ടും. പ്രത്യേകിച്ച് രാത്രിയിൽ ഈ പല്ലിനിടയിലൊക്കെയുള്ള ഫുഡ് സബ്സ്റ്റൻസസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുത്തു കളയാൻ വേണ്ടിയിട്ടും ഡെന്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിക്കേണ്ടതാണ്. ഈ ഒരു കാലത്താണ്, മഴക്കാലത്താണ് നമ്മൾ കൂടുതലും ദന്തപരിചരണം ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയും. അമിതമായി ചൂടുള്ള വെള്ളവും അമിതമായി തണുപ്പുള്ള വെള്ളവും ഒഴിവാക്കുക. കാരണം ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് ഓൾറെഡി നല്ല തണുപ്പാണ്, പല്ലിനൊക്കെ അല്ലെ ഇത്തിരി സെൻസിറ്റിവിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മൾ കോടി പിടിക്കുക എന്നൊക്കെ പറയും, ചിലപ്പോൾ നമ്മുടെ കൈക്കൊക്കെ അതെ ഇങ്ങനെ വേദനകളൊക്കെ കൂടുന്ന ഒരു ടൈമും കൂടിയാണ്. ചിലർക്ക് തണുപ്പൊന്നും ഒട്ടും പറ്റില്ല ആ ഒരു സമയത്ത്. അപ്പം സെൻസിറ്റിവിറ്റി, പൊതുവെ ഒരു ഇൻഫ്ലമേഷൻ ഒക്കെ കൂടുന്ന ഒരു ടൈമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ വായിലാണെങ്കിലും ഒരു ഫ്ലൂറൈഡ് അടങ്ങുന്ന നല്ലൊരു ടൂത്ത് പേസ്റ്റ് കൊണ്ടും ഒരു സോഫ്റ്റ് ടൂത്ത് ബ്രഷ് കൊണ്ടും രണ്ടു നേരവും പല്ല് തേക്കാൻ ശ്രമിക്കുക.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരജ ജാനകി ആണ്.
1: യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജയനെ കുറിച്ചാണല്ലേ, സിനിമാ നടൻ ജയൻ. ജയന്റെ സിനിമാ ജീവിതത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോ ഒരു സിനിമയുടെ പേര് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏതാണെന്നല്ലേ, സരപഞ്ചരം. 1979 പുറത്തിറങ്ങിയ ഈ സിനിമയാണ് ജയന്റെ കരിയറിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയി മാറുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, അതുവരെ സിനിമകളിൽ ജയനെ നമ്മൾ പല തരത്തിലുള്ള വേഷങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ സരപഞ്ചരത്തിൽ എത്തിയപ്പോ ജയൻ അവതരിപ്പിച്ച ചന്ദ്രശേഖരൻ എന്ന കഥാപാത്രം തന്നെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതിലെ ജയന്റെ ഡയലോഗ് ഡെലിവറി, ബോഡി ലാംഗ്വേജ്, ആ കഥാപാത്രത്തിന്റെ സ്വഭാവം, ഇതൊക്കെ ചേർന്ന് ജയനെ പ്രേക്ഷകർ വേറൊരു രീതിയിൽ കാണാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു നടൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്നതും ഒരു സിനിമയ്ക്ക് ശേഷം ഇയാൾ വന്ന എന്തോ ഡിഫറെന്റ് ആയിട്ട് കാണാം എന്നൊരു പ്രതീക്ഷ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്നതും രണ്ടാണല്ലേ. ജയന്റെ കാര്യത്തിൽ ആ മാറ്റം സരപഞ്ചരത്തിന് ശേഷം വളരെ വ്യക്തമായി കാണാം. ചിത്രം വലിയ കൊമേഴ്ഷ്യൽ സക്സസ് ആയി മാറിയിട്ടുണ്ട്. 1979 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമയായും സരപഞ്ചരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ജയനെ തേടി കൂടുതൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ആക്ഷൻ ഓറിയന്റഡ് സിനിമകളും എത്തി തുടങ്ങി. പിന്നെ 1980 എത്തിയപ്പോഴേക്കും മങ്ങാടി, മീന്, ലവ് ഇൻ സിംഗപ്പൂർ, ചാകര, നായാട്ട്, മനുഷ്യമൃഗം പോലുള്ള സിനിമകളിലൂടെ ജയൻ തുടർച്ചയായി പ്രേക്ഷകരുടെ മുന്നിലെത്തി. അപ്പോ എന്തായാലും ഓരോരോ സിനിമകളെ കുറിച്ച് പറയാനായിട്ടുണ്ട്. അതിന് മുൻപായി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ പാട്ടുകളിലേക്ക് കണക്ട് ചെയ്യാണ്.
0: യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് ഗുഡ് ഗുഡ് ആൻഡ് ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരജ ജാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ജാനകിയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജയനെ കുറിച്ചായിരുന്നു അല്ലേ. ജയനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജയൻ എന്ന നടൻ വെറും ഒരു ആക്ഷൻ സീൻസ് കൊണ്ട് മാത്രം ഓർക്കുന്നതാണ് അല്ലല്ലേ. അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അതിന് നല്ലൊരു ഉദാഹരണമാണ് 1980 ഐ വി ശശി സംവിധാനം ചെയ്ത ടി ദാമോദരൻ തിരക്കഥ എഴുതിയ അങ്ങാടി. ഇതിൽ ജയൻ അവതരിപ്പിച്ചത് ബാബു എന്ന കഥാപാത്രത്തെയാണല്ലേ. വലിയ അങ്ങാടിയിലെ ഒരു ചുമട്ട് തൊഴിലാളി. ഇവിടെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു സാധാരണ തൊഴിലാളിയുടെ ജീവിതം പറയുന്ന കഥയാണ്. പക്ഷേ ആ ബാബുവിനെ ജയൻ അവതരിപ്പിച്ച രീതിയിൽ ഒരു സാധാരണക്കാരന്റെ ശരീരഭാഷ മാത്രമല്ല നമ്മൾ കാണുന്നത്. അഭിമാനമുണ്ട്, ആത്മവിശ്വാസമുണ്ട്, അനീതിക്കെതിരെ നിൽക്കാനുള്ള ധൈര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബാബു എന്ന കഥാപാത്രം പ്രേക്ഷകരുടെ മനസ്സിൽ വേറിട്ട് നിൽക്കുകയാണല്ലേ. പിന്നെ ആ സിനിമയിലെ ജയന്റെ ഡയലോഗ് ഡെലിവറി പറയുന്നത് ഒരു സാധാരണ ഡയലോഗ് ആണെങ്കിലും ജയൻ അത് പറയുമ്പോൾ അതിന് കിട്ടുന്ന വെയിറ്റ് വേറെ തന്നെയായിരുന്നു. ഒരു കഥാപാത്രം പറയുന്ന വാക്കുകൾ മാത്രമല്ല, അത് പറയുന്ന രീതി കൂടി കഥാപാത്രത്തിന്റെ പേഴ്സണാലിറ്റി ആക്കാൻ ജയന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങാടി 1980 വലിയ വിജയങ്ങളിൽ ഒന്നായി മാറുകയും അതിനു മുൻപത്തെ ജയൻ ചിത്രം സരപ്പഞ്ചരത്തിന്റെ ബോക്സ് ഓഫീസ് റെക്കോർഡ് മറികടക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു സിനിമ ജയന്റെ ആക്ഷൻ ഹീറോ ഇമേജ് കൂടുതൽ ഉറപ്പിക്കുന്നതിലും പ്രധാനമായി. അപ്പോഴാണ് ആ നടനെ കുറിച്ച് മറ്റൊരു കാര്യം നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നടൻ ആക്ഷൻ ചെയ്യുന്നു എന്നതല്ല ഇവിടെ പ്രത്യേകത. ആ ആക്ഷൻ ചെയ്യുമ്പോൾ അയാളുടെ പേഴ്സണാലിറ്റി തന്നെ അതിന്റെ ഭാഗമാകുന്നുണ്ട്. അതാണ് ജയന്റെ സ്ക്രീൻ പ്രസൻസ്. അങ്ങനെ അങ്ങാടി നോക്കുമ്പോൾ, അങ്ങാടി പോലുള്ള സിനിമകളിലൂടെ ജയൻ ഒരു കഥാപാത്രം മാത്രമല്ലല്ലേ, മലയാള സിനിമയിൽ ഒരു പ്രത്യേക ഹീറോ ഇമേജ് ആയി മാറിയിട്ടുമുണ്ട്. അപ്പൊ ഓരോരോ രംഗങ്ങളെ കുറിച്ച് പറയാനായിട്ടുണ്ട്. അതിനു മുൻപായി നമ്മുടെ ഒരു യാത്രയില് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു ഗുഡ് ഗുഡ് ആൻഡ് ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ജാനകിയാണ്. ഇന്നത്തെ ചില ആക്ഷൻ മൂവീസ് ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഇതൊക്കെ സ്റ്റണ്ട് ഡബിൾ ചെയ്തതായിരിക്കില്ലേ. പക്ഷേ ജയന്റെ കാലത്തിലേക്ക് ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ അന്ന് ഇന്നത്തെ പോലത്തെ സേഫ്റ്റി സംവിധാനങ്ങളൊന്നുമില്ല. എന്നിട്ടും ജയന്റെ ആക്ഷൻ രംഗങ്ങളിൽ ഡ്യൂപ്പിനെ ആശ്രയിക്കാൻ അധികം താല്പര്യപ്പെട്ടിരുന്നില്ല. പല അപകടകരമായ സ്റ്റണ്ട് രംഗങ്ങളിലും സ്വയം ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു സിനിമയിൽ ഒരു ആക്ഷൻ സീന് ാണ്, ഡയറക്ടർ പറയുന്നുണ്ട് ഇത് കുറച്ച് റിസ്ക് ആണ് ഡ്യൂപ്പ് ചെയ്യട്ടെ എന്നൊക്കെ. പക്ഷേ ജയൻ തന്നെ അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് തയ്യാറായി വരികയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആക്ഷൻ സീൻസിന് ഒരു വേറിട്ട ഫീൽ ഉണ്ടായിരുന്നു. സ്ക്രീനിൽ നമ്മൾ കാണുന്നത് ഒരു ആക്ടർ അഭിനയിക്കുന്ന ആക്ഷൻ മാത്രമായിട്ടല്ല, ആ രംഗങ്ങളിൽ റിസ്ക് ശരിക്കും ഏറ്റെടുത്ത ഒരാളുടെ പെർഫോമൻസ് കൂടിയായിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടി എടുത്തു പറയണം, സ്റ്റണ്ട് സ്വയം ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല ജയന്റെ ആക്ഷൻ സീൻസ് ശ്രദ്ധിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞ പോലെ ബോഡി ലാംഗ്വേജ്, മൂവ്മെന്റ്സ്, ഡയലോഗ് ഡെലിവറിയും ഇതൊക്കെ അതിന്റെ ഒരു ഭാഗം കൂടിയായിരുന്നു. ഒരു ഫൈറ്റ് സീൻസ് ആണെങ്കിൽ പോലും ജയൻ അവിടെ വെറുതെ ഫൈറ്റ് ചെയ്യുന്നില്ല, കഥാപാത്രത്തിന്റെ കോൺഫിഡൻസ് കൂടി അതിൽ കാണാനായിട്ട് നമ്മൾക്ക് പറ്റും. അതുകൊണ്ടാണ് ചില പഴയ ജയൻ സീൻസ് ഇന്നും കാണുമ്പോൾ ഇത് ജയൻ തന്നെയല്ലേ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റൈൽ തന്നെ ഒരു സിഗ്നേച്ചറായി മാറിയിരുന്നു അല്ലേ. പക്ഷേ ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്റ്റണ്ട് ഒക്കെ ചെയ്യുമ്പോഴും അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതി എന്ന് വെക്കാതെ വീണ്ടും ശ്രമിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് എത്രത്തോളം ശക്തമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ജയന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തണം. കോളിലക്കം എന്ന സിനിമയിൽ അവിടെ നടന്ന ആ ഹെലികോപ്റ്റർ സ്റ്റണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ മറക്കാനാവാത്തൊരു സംഭവമായി മാറിയില്ലേ. ആ ഒരു കഥയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എന്നാലും ഇവിടുത്തെ പാട്ടുകൾക്കുള്ള സമയമായതുകൊണ്ട് തൽക്കാലം പാട്ടുകളിലേക്ക് കണക്ട് ചെയ്യാണ്. കേൾക്കാം, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് ഗുഡ് ഗുഡ് ആൻഡ് ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ജാനകിയാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു നടൻ സിനിമയിൽ അഭിനയിക്കുന്നു, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമകൾ മാറും, പുതിയ നടന്മാര് വരും, അപ്പൊ ആ നടന്റെ ഓർമ്മയും പതിയെ മാഞ്ഞു പോകും. പക്ഷെ നമ്മുടെ ജയന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സിനിമയില് ജയൻ ഇല്ലാതായതിന് ശേഷവും ജയന്റെ ശബ്ദം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ജയന്റെ സ്റ്റൈൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയാണെന്നല്ലേ, മിമിക്രി വേദികളില് ജയന്റെ ഡയലോഗ് പറയുന്ന രീതി, ആ പ്രത്യേക ശരീര ഭാഷ, ഇതൊക്കെ മിമിക്രി ആർട്ടിസ്റ്റ് പലപ്പോഴും അവതരിപ്പിക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്, ഇപ്പോഴത്തെ കുട്ടികൾ പോലും നമ്മൾ ജയനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ശരിക്കും ഒരാൾ ഇമിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അയാളുടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കണം അല്ലേ. ഒരാൾ സംസാരിച്ചാൽ തന്നെ ഇതാ നടന്റെ സ്റ്റൈലാണല്ലോ എന്ന് നമ്മൾക്ക് മനസ്സിലാകണം. ജയന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സിഗ്നേച്ചർ വളരെ വ്യക്തമായിരുന്നു. ആ ശബ്ദം, ആ ഡയലോഗ് ഡെലിവറി, ആ നടത്തം, പിന്നെ സ്ക്രീനിൽ നിൽക്കുന്ന രീതി. അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരാൾ ജയനെ ഇമിറ്റേറ്റ് ചെയ്താൽ അധികം വിശദീകരണം ഒന്നും വേണ്ടാതെ നമ്മൾ തിരിച്ചറിയുന്നത്. ഇത് ജയന്റെ സ്റ്റൈൽ ആണല്ലോ എന്ന് പെട്ടെന്ന് പറയാനായിട്ട് പറ്റില്ലേ? അതും ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് പോലും ആ ഒരു സ്റ്റൈല് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. എന്തായാലും ജയന്റെ മൂവീസും ഓരോ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾ ദീ കൊട്ടുന്നുണ്ട്. ആ പാട്ടുകൾക്ക് ജീഷ നമുക്ക് കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ജാനകിയാണ്. ഇത്രയും നേരം നമ്മൾ ജയനെ കുറിച്ച് ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞുള്ളേ. ശരിക്കും പറഞ്ഞാല് സിനിമയിൽ അദ്ദേഹം സജീവമായിരുന്ന കാലം വളരെ നീണ്ടതായിരുന്നില്ല, ഏകദേശം 6 വർഷം മാത്രം. പക്ഷെ ആ ചെറിയ കാലയളവിൽ തന്നെ 100-ലേറെ സിനിമകളിൽ അദ്ദേഹം എത്തി. ഇത്രയും കുറച്ച് സമയം കൊണ്ട് ഒരു നടനെ എങ്ങനെ വലിയൊരു അട്ടയാളം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കുമ്പോഴാണ് ജയന്റെ പ്രത്യേകത മനസ്സിലാകുന്നത്. അത് സിനിമകളുടെ എണ്ണം മാത്രമല്ല, ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച രീതി കൊണ്ടും, അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റൈല് നമ്മുടെ നിവി പോളി പറയുന്നത് പോലെയാണ്. പക്ഷെ അങ്ങനെയല്ല, പക്ഷെ നമ്മുടെ ജയനെ കുറിച്ച് പറയുമ്പോൾ അത് വേറൊരു ലെവൽ തന്നെയാണല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾ പോലും ഒരു റോൾ മോഡലായി കാണുന്ന ഒരാള് എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല. അതാണ് ശരിക്കും ഒരു നടൻ തന്റെ കാലഘട്ടത്തിനപ്പുറം പോയി എന്നതിന്റെ ഒരു അടയാളം. പറയാ, ഒരു തലമുറ കണ്ട ജയൻ അടുത്ത തലമുറ കേട്ടറിഞ്ഞ ജയൻ, ഇന്നത്തെ തലമുറ വീണ്ടും സിനിമകളിലൂടെ റെഫറൻസിലൂടെ പരിചയപ്പെടുന്ന ജയൻ. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ പഴയൊരു അധ്യായത്തിലേക്ക് തിരഞ്ഞു നോക്കുമ്പോൾ ജയൻ എന്ന പേര് അവിടെ തന്നെ ഉണ്ടാകും അല്ലേ. എന്തായാലും ഈ ഒരു ചരിത്രത്തിനിടയിൽ നമ്മുടെ ഈ പാട്ടുകൾക്കുള്ള സമയം വായിട്ടുണ്ട്. പാടുകളിലേക്ക് കണക്ട് ചെയ്യാതെ കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് ഗുഡ് ഗുഡ് ആൻഡ് ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: Tu devi fome. മുഖം അത്ര പോരെന്ന് തോന്നുന്നല്ലേ?
1: അത് നീ എപ്പോഴും മുഖത്തേക്ക് നോക്കിയേ.
0: Mm-hmm.

0: ഹേയ്, ദാസന്റെയും വിജയന്റെയും ദുബായ്.
1: സിഐഡി എസ്കേപ്പ്.
0: ആദ്യത്തെ ഉമ്മ ബീച്ചിൻ്റെ സൈഡ് സൺസെറ്റ്. ദൈവമേ, മിന്നിച്ചേക്കണേ.
2: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈം സെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
3: My Radio 90FM, 90FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ഷാനകിയാണ്. യെസ്, അങ്ങനെ ദേ ആ ഒരു ചോദ്യം മിസ്സാർക്കൊക്കെ വേണ്ടി ആ ഒരു ചോദ്യവുമായിട്ടൊക്കെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്നല്ലേ, യെസ് നമുക്ക് നോക്കാം. ഏത് മൗസിനെയാണ് പൂച്ച പിടിക്കാത്തത്? ഏത് മൗസിനെയാണ് പൂച്ച പിടിക്കാത്തത്? ഇതാണ് നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം. വളരെ കുസൃതി ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പൊ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072878709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നോടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും അയക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം അയക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങളും. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ഷാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേദ് ധീരാജ ജാനകിയാണ്. യെസ് അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 4 മണിയാക്കാറായിട്ടുണ്ട്. ഇന്നത്തെ കറ്റ ബൈ ബൈ പറയേണ്ട സമയമാക്കാറായില്ലേ. അപ്പൊ പോകുന്നതിന് മുൻപ് എന്റെ ലിസ്ണേഴ്സിനോട് പറയാനുള്ളത് എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ തൂഫാന്റെ ഭാഗമായിട്ട് ലഹരിയോട് നോ പറയാം. ചിലപ്പോൾ നമ്മൾക്ക് തോന്നുമ്പോൾ ഒന്ന് ട്രൈ ചെയ്താൽ എന്താ, കൂട്ടുകാരുടെ നിർബന്ധം കൊണ്ടോ ക്യൂരിയോസിറ്റി കൊണ്ടോ ഒക്കെ ആയിരിക്കും ആദ്യം തുടങ്ങുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടാത്ത ഒന്നിനെ ആദ്യമേ ഒരു നോ പറയാൻ കഴിയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ സ്വപ്നങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾക്കും അതിനേക്കാൾ വലിയ വിലയുണ്ടല്ലേ. അതുകൊണ്ട് ആരെങ്കിലും നിർബന്ധിച്ചാൽ എനിക്ക് വേണ്ട എന്ന് പറയാൻ മടിക്കരുത്. ലഹരിയോട് നോ പറയാം, നമ്മുടെ ജീവിതത്തോട് യെസ് പറയാം. ഇത് ഇന്ന് മാത്രം നോ പറയാ എന്നല്ല, എല്ലായ്പ്പോഴും നമ്മൾ നോ പറയാനായിട്ട് പഠിക്കുക അല്ലേ. ലഹരിയോട് എന്തായാലും നമ്മുടെ ഇവിടുത്തെ സമയം കഴിഞ്ഞത് കൊണ്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ തൽക്കാലം നാളത്തേക്ക് മാറ്റി വെക്കുകയാണ്. നാളെ അതേ സമയം ഇതേ ഫ്രീക്വൻസിയിൽ ഇനിയും കൂടുതൽ ഫൺ കൂടുതൽ മ്യൂസിക്കും വായിക്കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ് ടു ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ട് അറിഞ്ഞുകൊണ്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ ഋഷി ധീരജ ജാനകി സൈനിങ് ഓഫ് നൗ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഹായ്, ഇത് ഡോക്ടർ അപർണ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കണ്ണൂർ ഡെന്റൽ കോളേജ്. ദന്ത സംരക്ഷണം എന്ന് പറയുന്ന സമയത്ത് ആദ്യം നമ്മുടെ ഒക്കെ മനസ്സിലെത്തുന്നത് എന്താ? പല്ല് തേക്കൽ. പല്ല് തേക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ അത് എങ്ങനെ തേക്കുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ ഇമ്പോർട്ടന്റ്. എന്ന് വെച്ചാൽ, നമ്മളൊരു ബ്രഷ് സെലക്ട് ചെയ്യുമ്പം നമ്മൾ സോഫ്റ്റ് ബ്രിസിലുള്ള ബ്രഷുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഒരു പേസ്റ്റ് എന്ന് പറയുമ്പം ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റ് ആണ് എന്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഒരു സോഫ്റ്റ് ബ്രിസിൽ ബ്രഷും ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റും കൊണ്ട് രാവിലെ ഉറക്കമുണർന്നതിന് ശേഷവും വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയും തീർച്ചയായും പല്ല് തേക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവ് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ബാക്ടീരിയ, 80% ബാക്ടീരിയയും വസിക്കുന്ന ഒരു സ്ഥലമാണ് എന്ത് നാവ് എന്ന് പറയുന്നത്. അപ്പൊ നാവും നമ്മൾ ടങ് ക്ലീനറും ഉണ്ട്. ടങ് ക്ലീനർ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അധികം ഷാർപ്പ് അല്ലാത്ത എഡ്ജുള്ള ടങ് ക്ലീനേഴ്സ് വാങ്ങണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നാക്കുവടി. അപ്പൊ ആ നാക്കുവടി എടുത്തിട്ട് നാക്കും നമ്മൾ ഇതിനൊപ്പം ക്ലീൻ ചെയ്യണം. അതുപോലെ പല്ലിന്റെ ഇടയിൽ ഭക്ഷണ സാധനങ്ങൾ കുടുങ്ങുമ്പോൾ നമ്മൾ ഈ പല്ല് കുത്തി മറ്റ് പിന്നെ സ്ലൈഡ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വെച്ച് പല്ലിന്റെ ഉള്ളിലേക്ക് കുത്തരുത്. അതിന് പകരം ഫ്ലോസ് എന്ന് പറയും, ഡെന്റൽ ഫ്ലോസ്. അത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും മറ്റു പല സ്റ്റേഷനറി കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് പല്ലിന്റെ ഇടയിലുള്ള മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് എപ്പോഴും പ്രത്യേകിച്ച് രാത്രി സമയത്താണ് പല്ല് കൂടുതൽ നന്നായി ക്ലീൻ ചെയ്യുകയും ഈ ഫ്ലോസ് ഉപയോഗിക്കുകയൊക്കെ ചെയ്യേണ്ടത്. രണ്ടു നേരം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ രാത്രി എന്തു ആയാലും പല്ല് തേച്ച് നാക്കൊക്കെ ക്ലീൻ ചെയ്ത് പല്ലിന് ഇടയിലുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
1: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ഛർദി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എൻ്റെ പെണ്ണെ, എന്നെ അങ്ങനെ എടുത്തോളീ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഹായ്, ഇത് ഡോക്ടർ അപർണ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കണ്ണൂർ ഡെന്റൽ കോളേജ്. മഴക്കാലത്തെ ദന്ത സംരക്ഷണം, മഴക്കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും സംരക്ഷിക്കേണ്ടിപ്പെടുന്ന ഒരു അവയവമാണ് പല്ലുകൾ എന്ന് പറയുന്നത്. മധുര പലഹാരങ്ങളും മധുര പാനീയങ്ങളും ഡയറ്റിൽ നിന്ന് ഒഴിവാക്കണം. എന്തുകൊണ്ട്? ഈ ഷുഗർ എന്ന് പറയുന്ന ഫുഡ് സബ്സ്റ്റൻസിന്റെ മുകളിലാണ് ഈ പല്ലിനോട് ബന്ധപ്പെടുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ കേടാണ് റിയാക്ട് ചെയ്തിട്ട് പല്ലിന് കേടുവരുത്തുന്നത്. ഈ പല്ലും ഡയറ്റും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട്. ആളുകൾ ആരോഗ്യത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലത്തോടുകൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഭൂരിപക്ഷം മലയാളികളും ഇപ്പൊ ജിമ്മ് പോകുന്നുണ്ട്. അതുപോലെ ഈ മോണ രോഗമുള്ള ആളുകൾ ഈ ഊന്ന് താഴേക്ക് വരിക, പല്ലിളകുക, പല്ലിന്റെ മുകളിലൊക്കെ ഒരു കറ പോലെ തോന്നുക, ഇങ്ങനെയൊക്കെ കാണുന്ന ആളുകൾക്ക് മിക്കവാറും ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുന്നല്ല ഞാൻ പറയുന്നത്, അങ്ങ് ഷുഗർ ഉള്ള ആളുകളിലാണ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആളുകളിലാണ് ഏറ്റവും കൂടുതൽ മോണരോഗം കണ്ടുവരുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ മോണരോഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇതുപോലെ നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യമാണ് അസിഡിക് ഫുഡ് സബ്സ്റ്റൻസസ് ആൻഡ് ഡ്രിങ്ക്സ്, അസിഡിക് കണ്ടന്റ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. പിന്നെ എന്ത് കഴിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് പോലെ കൂടുതൽ പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ഉൾപ്പെടുത്തുക. അതാണ് നമ്മുടെ വായയുടെ ഉള്ളിലുള്ള ത്വക്കിനും അതുപോലെ തന്നെ പല്ലിനും ആവശ്യം.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരുമില്ലടാ
1: ചേട്ടാ. ഞാൻ ഒരു
0: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെ കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
4: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. Ketaranje kootukoda.

കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിനു വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Prime Academy for General Education.
3: My Radio 90 FM. Ketarange kootukoda.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കെട്ടുകളിക്കണ കടലിൻ കെട്ടികളക്കര മുത്തുകണക്കൊരു പക്ഷുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ആകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി ിടി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകി

ളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലരപ്പോ തിക്കരി നല്ലത് വാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേല തായം വകയുടെ ചെമ്പടം മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലൊരപ്പോ തിക്കരി നല്ലത് വാടി കണ്ടെടു വലയെടു പറയെടു വടമെടു മൊഴികളിൽ അലയുടെ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.